മംഗളപിച്ചെയ്യപ്പെടാതി സബ്തു. ഇന്നിജ ബിദിത ഉത്തമ പ്രധാനമന്ത്രി ഇഞ്ച നരേന്ദ്ര മോദി മന്നത്ത കനുഭവ ഇഞ്ച കിനി മുൻചു സവകൈമിത്ത ദുനിയ ഇങ് തത്പരിചയ പേം മതി മംഗത കന്തക്കുന്ന യോഗി അന്യത പദ മഞ്ജലങ്ക മജ്വൻ ജിക ജി ഡെമുക്കാറ്റി സസി ഇയ ജുഗം മന്യതിപ്പദാന് ടെക്നോയോഗി ദയം ട്രാൻസ്ഫോർമസി ഡിജിറ്റൽ ഇന്ത്യ യങ് പസ സത് ബദ് ബിചാർജി കഥത്തെ ഭിവാചക് ഡിപ്പാദിസ് ഇന്ത്യ മുൻച സവകൈ സയ സത് നഗര തദ്പൻ ഡി ദുനിയ ദയം ബിഡങ് എന്നതി തദ്ബദുകൻ ഡി ജലങ്കയ കദങ്ക കവിജകൻ എൻക്വാദ് ജൻ ഇന്റർവെൻസി പമദിന്ത യങ് ഇന്നവാതിവ് മനോജ് സെക്രട്ടറി സന്നദ്ഗി ബാദു ജൻ തദ്ബദുകൻ സന്തോഷ് കുമാർ സഡംഗി വക്കൈ പ്രസിഡന്റ് ദദി പാറ്റൈ റിപ്പബ്ലിക് ജഡി ഭാൻസ് മംഗത കൻബ അങ്ക തനയൗത് അമേരിക്ക സർക്കർ സുഡാമംഗ് ഇജിൻ കന യബി ദദി സയുസിൻ കപ്പയുന്തു മയിന്ത സമനുജു പയബാൻ ഇദാൻ മഞ്ചബുദ് ബ്രിയക്കാടെ സബകൈ ബഗിയൻ ദദി കസപകതന്തു മംഗൈ റിപ്പദൻ യുഐ മംബതസി പങ്കുനാൻ മീഡിയ സസ്യ ബഗി അനക്കനക് ബദുസ്യ ദിബവ യമംബയസ്തൻ ദീർഘതകാക്കി ഇന്ത്യ മംഗയ്യകൻ ഉദുഗുയ ദയം ടൂർണമെന്റ് എഫ് ഐ എച്ച് വുമൻസ് നേഷൻസ് കപ്പ് ഡി സജന്ത്യ ബദു മദ്കാകൻ മംഗളപി ചെയ്യ ഡി ബബക് സെമിഫൈനൽ ബേസക് ഡൊമിക്യാൻ തടിവാത്ത ബ്രിത ബദിക്കുത്തുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റ് നിഗമത്തയ്യ.